മേധാസോള സാഹന ദാടിയതാണോ ദാടിയതാണോക്കെയാണ് ഫാൻഡാഗ് കിട്ടിയ തേസിയെ കിട്ടിയ ദാടിയതാണോ ഹറി ഇത് മുഖതക്കറ നെല്ലിനോ ഹിന്ദ കീളാ ഹിതാദാകരണ പുളു ഹബായ് ദാടിയതാറിന് ഹെംവിലേയും റസ്നഹിന്ദോ നെവേ ദാടിയതാറിന് നെത്താ അപ്പിട്ട് ലെഡാക്ക് ഹറി അതന്നോത് അപ്പ അംഗീത്തീന വട്ടിനാമ ധീരിയ മുഖത്ത് ഏതമ്മ ഇല്ലേ എതുകൊണ്ട് ലേവലായി ദാടി അത്രയും സംബന്ധത്തീനും ഇങ്ങനെ ദാടിയതാണ് ലേഓണി ആ അപ്പിട്ട് അണ്ടാണ്ട് ദാടിയതാണ്ട് മുത്രപ്പിട്ട കിറന്ന് ഒക്കോട്ടും ആ ലേവല തീയണ ഹെങ്കിച്ച് വട്ടിനാകമ ദമ്മങ് അത് അയിമേ ലേ ഇങ്ങനെ കഥാകരം അപ്പൊ ദക്കിന്നകമത്തി ഊണാട് ലേ ലേ തമ്മ അപ്പ അങ്ങേ തീന വട്ടിനാമതി അതന്നോ അത് അപ്പൊ മെഹമ കഥാകരം നമുക്ക് ഒയാകെ അങ്ങേ ലേ തീയണ ലേ ഒക്കൊമ് എലിയട്ടറാൻ തിബോത്ത് മുഖത് പിന്നെ കവതറിയും ഹിതല തീയണത് അങ്ങേ തീയണ ലേറ്റി ഒക്കോ മയങ്കറും ഏ മുണത്ത് ഒയാ അനിവാര്യം മെറിനോ സാമാന്യം വെടിഹിട്ടിയെങ്കി അങ്ങേ ലേ റാത്താൽ പഹാലവക്കിത്ര തീയണാലു ഏകെ അന്നെ അപ്പ അങ്ങേ ബറിൻ ലൊക്കുമ കൊട്ടസാക് തന്നിക്കരണം ഒയ ധീരമേ മസ്വഗീതയാ ഹബൈ ലേക്കുവാമ ഹെമോട്ടമ മതക്കിന് റത്തുപാട് ഏത് സത്വലോക്കി ഇന്നോ നിൽപാട്ട് കൊലപാട്ട് ദംപാട്ട് സുതുപാട്ട് ആ കിസിമ പാട്ടക് നെത്തി ഹേമ പുതുമ ലേവർഗ തീന സത്തു ഹറി ഇതുകൊട്ട് അപ്പേ നാറ നിൽപാടിൻ പേന്നെ ഗുടക്കായി തന്നെ അപ്പേ അങ്ങേ ഓക്സിജൻ നെത്തിയുണാമ ലേ നിൽപാട്ട വിനോ കേള ഏക സമ്പൂർണ്ണ ബൊറുവാ അപ്പേ ലേ ഹെമതിസ്മ റത്തുയി നഹാര നിൽപാടട്ട് പേന്നെ അപ്പേ സമട്ട വെട്ടിന് ആലോകേ തീയന് നിൽപാട്ടട്ട് റത്തുപാട്ടട്ട് വട ഹൊന്നിൻ സമ ഹറഹ യണ്ട പുലുവാൻ കമക് തീർന്നിസ തീർന്നാണേ ഇതുകൊണ്ട് അപ്പേ ലേ അന്നെ ലൊക്കു നഹാറവലിന്നാ ഒയ കേശനാളികാകീന് പുഞ്ചിമ പുഞ്ചി പാർവാൽ വിനക്കാം മേ കേശനാളിക കൊച്ചര പൊടിതക്കിയോ ഏ വകയും ഇക്ക പാറക്കട്ട് യണ്ട പുലുവാൻ ഇക്കമ്മ ഇക്ക ലേ സൈലേക്കട്ട് വിത്തറ മേ റത്തുപാട്ട് ഒയ കോക്ടേലിലേക്ക് റത്തുപാട് കോക്ടേലിക്ക് പ്രധാന അമുദ്രാവ് ഹത്തറാക് തീനോക്കിയല്ല കീനു ഒയ അഹലത്തി മേവാണ് പ്ലാസ്മ നേ രുതിര പട്ടിക ഇട്ട വസ് റത്തു രുതിര സൈല് ഒയൊക്കും സുതു രുതിര സൈല് ഇതിങ് ഒയ തമാങ്കി ലേ വർഗീയ തരകോക്കിയല്ല കീനക തറിയും ഇൻട്രസ്റ്റിംഗ് ഏക്കാന അപ്പിട്ട് ലേ വർഗീയ തീനോ മീട്ട അവർദ്ദു ദിശീയക്കട്ട് ഇത്ര കാലിയും ദൊസ്തറില്ല ഏക്കേക്ക മിനിസുങ്കി സത്തുങ്കി ലേ ഇക്കട്ട കലവാങ്കറില്ല ബലുവ എത്തുകൂടെ സമാഹാര ലേ കാറ്റിക്കാവുണ മേ ലേ കലവാങ്കറപ്പു മേ പരീക്ഷണവലിം പാസ് കാൽ ലാൻഡ് സ്റ്റു നമക്കിയാകണ്ടേ മേ മനുഷ്യ കാൽ ലാൻഡ് ടൈനക്കിയെന്ന ഓസ്ട്രിയാണു ദൊസ്തർ ഹൊയാകാത്ത ലേ വർഗ തുണക് തീനോക്കിയൽ എ ബി സഹ സി പസ്കാലിക മേ സീക്കിയനേക്ക് ഓ കിയൽ ജർമ്മൻ ഭാഷാവിൻ വിതൗട്ട് കിയന് തീരുമ എന്ന് വിധിയുടെ വിനാസ്കര മേഘട തമായി അപ്പ്യാത കിയന് എ ബി ഒ പദ്ധതിയെ കീളക്കിയാൻ ഇതി ലേഖന ലഘു മാതൃകാവക്ക് പൊടി കേരള മമ്മിയെ വത്തേക്ക് കഥാകരി ലേ കാഗവത്തിൽ ലേ ഹൊളവാൻ കെമത്തിനേ ഏത് ലേ കീളക്കിയാൻ വെദഗത്മ വെദഗത്മ കൊട്ടസാ കപേഷ അറിയതീയൻ നികാങ് ധനുമട്ടേക്ക് തുകരകാണ് മമ്മിയെ മതക്കറി നവയായി വിനാടിത്തിയായി

0: 95 FM 93.7 Lakhana Radio ITN
1: Ekai wenada desayae
0: Dinin mara nikai
1: നിരതധിക പ്രദേശവലറ്റ് മേദിനവല അദഹലന കടിൻകട വെസ ഹേതുവെൻ നവതത് ഡെങ്കു അവദാനമ ഇഹലയമിൻ പവതെനവ ഇമനിസാ ഒബ അവട പരിശ്രയൻ നിരന്തരേൻ പിരിസുദുവ തപാകനിയമട വക ബലാഗന്ന അവദാനമട പിര സൂതാനമിൻ സിതെന്ന
0: ഡെങ്കു മാരാതികായി സബുമ എക്വിമു ഡെങ്കു പരദമു
2: യൂത്ത് എഗെയിൻ ഒയാഗെ ഫ്യൂച്ചർ എക്കട പ്ലസ് പോയിന്റ് എക്കാക് RDB യൂത്ത് പ്ലസ് വിശേഷ പ്രതിലാഭ റസാക് സമഗിൻ യൂത്ത് എക്കടമ സെറ്റ് വെന ബാങ്കിംഗ് പാർട്ണർ RDB യൂത്ത് പ്ലസ് കീനുമാ ഒബ വിനുവെന്മാ
3: ദശക തുണക ലക്കണ്ട് അഭിമാനിയ സമഗിൻ നവതമ റേഡിയോ റിയാലിറ്റിയ
4: ലക്കണ്ട് ഗോൾഡൻ വോയിസ്
3: සෑම සඳුදා බදාදා සහ සිකුරාදා දිනකම පස්වරු එකේ සිට හතර දක්වා
4: ලක්කඩ ගෝල්ඩන් වොයිස්
1: බිඳුවයි හතයි බිඳුවයි තුනයි අනු තුනයි පහයි අනු තුනයි හතට එක්මට මැසේජ් එකක් එවන්න.